കാല് പാച്ചലിലേ ആ രണ്ട് കണ്ണേ മേച്ചലിലേ എട്ട് ദശ കൂച്ചലിലേ തട്ടുകീര ഓസയിലേ സുത്തി വറാസുണ്ട് വറാം പുയല പോലെ എങ്കോ അടപാഞ്ചു വരാം പറന്നു വരാൻ നമ്മ ദൊര സിംഗ.

ും കുമ്പും മാടി തലയാട പൊന്നും പയ്യനോ വിളയാട കൂടി നിക്കിര ഊരുസനോ കൊണ്ടാട പോകുതയ്യാ.